0: ഫർഹാദ് അട് ദിവഹി എഫ് എം
1: ദിവഹി എഫ് എം
0: ദിവഹി നായകോ.
2: നൂതിഹ 1 മെഗാഹെർട്സ് ദിവഹി എഫ് എം.

0: ദിവ്യ എഫ് എം ദിവ്യ നായക്.
1: മൂവി മൂഡ്
2: ഇമോഷണലി
1: മീ ഹായ ഗംബുവാല വാഹകേ ബിനായോ ദെൻ തിബുണാ ഹെങ്ങമ റോവേ ബാവർ മൻസരതകാ എച്ചി ഹർമണ്ണൈ ഹിസാസ്ത ഗെണുവാകാ മൻസരത മീ ഗുരി ലവതകാ ഐകീഗ വരബോട വെസ്തോ ഫാതോ എഹെവിമ മീ അസ്ലു മൂവി മൂടകി തഫാഡെ ഗെ ടെസ്റ്റിംഗ് ഇങ്ങേ ഫാതോ എ ബുണാ രയണി തിബുണ്ണ മീ എമി ഫിം നിക്വിങ്ങ ഹർ ബല്ലാ ഗെണു മീ കഹ ലെവി സുവാല മീ സു ഖുറാനെ ഗമ കുസി മീ ഗമ ഖുറാനെ ടെസ്റ്റ് ഫാസ് നുവേദാണി കീനെ മണി ആമ കൊ മീ ഗൊണ്ണ ടെസ്റ്റ് തോഗ ഫാസ് വേത
2: വേദോ
1: ഏക മിടസ്തും ഹിയനു വേദോ വാണി ഇങ്ങ ബലമാളി കിയവരകു ദേതോദോ
2: ഇങ്ങ
1: ബലമാളി ഷോ കുരിയ ദാണി ഫിലിം ഗലവ സിമണാ ലഗെ ഫുർതമ ലവേക ഇങ്ങ ഫിലിം ഗലവ തകു ലവേക ഫഹു ആർമെങ്ങ ടെസ്റ്റ് കുരിമത് ലാണി ഓക്കേ
2: ആ

0: ഏ കൊടുക്കു ഫാത്ത ജയിലമ്മ ആറുമി ഹാ കാരി ഗതിമേ മീഹ മുതുകുവാണ് ഏനാ ചാ പിന്നം പണ്ണു ഫെണ്ണ ഹിസാബേക്കാണ് തിബം വാണി
1: ആ
2: കൊപ്പ മിതാ ഹുണ ഡസ്റ്റ്ബിൻ എഹരിതോ മിവസ് ഡസ്റ്റ്ബിൻ കണ്ണുലാമാണി